കള്ളൂരുന്നു കള്ളൂറിനാൽ തള്ളാടുമോ സ്വർഗത്തെ മതിക്കിണ്ണം മലർമഞ്ഞം നമുക്ക്.